സംവിധാനത്തിന്റെ കണ്ണിൽ നിന്ന് താളം തുറക്കുമ്പോൾ കഴിയാറുണ്ട്. പുരുഷാപ്പായക്കുന്ന പായക്കുന്ന സ്ഫൂർത്തിയാണ് ബഹുരാധികാരം പ്രാപ്തമുണ്ടെന്നും ലിഖിതം ശ്രീ സുശാസൻ പ്രാധാന്യ സർക്കാർ കുസ്ഫോമനായ കുപ്പാക്കാരെ സഹിത് ശ്രീ പ്രസാദ് പണ്ഡിതൻ ലിഖുന്നു.